0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും ലിയോ 13-ാമൻ പാപ്പ തയ്യാറാക്കിയ റേരും നുവാരും എന്ന ചാക്രികലേഖനവുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടിയും കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. ശ്വാസകോശത്തിൽ കാണപ്പെട്ട മുഴം നീക്കം ചെയ്യുന്നതിനായി 13-ന് റോമിലെ ജെമെല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ലിയോ 14-ാമൻ പാപ്പയുടെ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയായതായി പരിശുദ്ധ സിംഹാസനം അറിയിച്ചു. പാപ്പായുടെ വലതു ശ്വാസകോശത്തിലെ താഴത്തെ ലോബ് പൂർണ്ണമായി നീക്കം ചെയ്തു. ശരീരകലകളുടെ സൂക്ഷ്മ പരിശോധനയിൽ പാപ്പായ്ക്ക് ശ്വാസകോശത്തിൽ ട്യൂമർ സ്ഥിരീകരിച്ചതായും മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കിയിരുന്നു. ശസ്ത്രക്രിയയ്ക്കുശേഷം ആശുപത്രിയുടെ 10-ാം നിലയിലുള്ള തന്റെ മുറിയിലേക്ക് മടങ്ങിയ പാപ്പ വരും ദിവസങ്ങളിൽ ആശുപത്രിയിൽ തുടരുമെന്നും പ്രസ് ഓഫീസ് വ്യക്തമാക്കി. കുടുംബങ്ങളാണ് സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ആദ്യ വിദ്യാലയങ്ങൾ എന്ന പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പയുടെ സന്ദേശവുമായി കർദിനാൾ സംഘത്തിന്റെ പുതിയ ഡീൻ കർദിനാൾ ലൂയിസ് അന്തോണിയോ താഗ്ലെ. കുടുംബജീവിതവും ദാമ്പത്യ സ്നേഹവുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിസ് പാപ്പ പുറത്തിറക്കിയ അമോറിസ് ലെത്തീച്ചയുടെ 10-ാം വാർഷികത്തിൽ വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിൽ ലിയോ 14-ാമൻ പാപ്പ അർപ്പിക്കേണ്ടിയിരുന്ന വിശുദ്ധബലി ശ്വാസകോശ സംബന്ധിയായ പ്രശ്നങ്ങൾ മൂലം റോമിലെ പോളിക്ലിനിക് ജെമെല്ലി ആശുപത്രിയിലായിരിക്കുന്ന പരിശുദ്ധപിതാവിന്റെ അസാന്നിധ്യത്തിൽ അർപ്പിച്ച വേളയിലാണ് പാപ്പ പറയേണ്ടിയിരുന്ന പ്രസംഗം അദ്ദേഹം വായിച്ചത്. കുടുംബജീവിതത്തിന്റെ അടിത്തറ യഥാർത്ഥ സ്നേഹമാണെന്നും കുടുംബങ്ങളിൽ വിശ്വാസം ജീവിക്കുന്നതും ക്രൈസ്തവ സ്നേഹം ആഴത്തിൽ വേരൂന്നുന്നതും ഏറെ പ്രധാനപ്പെട്ടതാണെന്നും ഓർമ്മിപ്പിച്ച പാപ്പ കുടുംബങ്ങളിൽ ജീവിക്കപ്പെടുന്ന സ്നേഹത്തിന്റെ സന്തോഷം സഭയുടെ കൂടി ആനന്ദമാണെന്ന് പ്രസ്താവിച്ചു. വിവാഹത്തിനായി തയ്യാറാകുന്ന യുവതിയുവാക്കൾ സ്നേഹത്തിന്റെയും പരസ്പരമുണ്ടാകേണ്ട ഉത്തരവാദിത്വത്തിന്റെയും മൂല്യങ്ങൾ മനസ്സിലാക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തുകാട്ടിയ പാപ്പ ഇതിൽ കുടുംബങ്ങളിൽ നിന്നു ലഭിക്കുന്ന മാതൃകയുടെ പ്രാധാന്യം പ്രത്യേകം പരാമർശിച്ചു. മാതാപിതാക്കളും മുത്തശ്ശി മുത്തശ്ശന്മാരും കുട്ടികളും യുവാക്കളും ഒരുമിച്ചു ജീവിക്കുന്ന കുടുംബം സുവിശേഷത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്ന സജീവ സാക്ഷ്യമാണെന്ന് പരിശുദ്ധ പിതാവ് പ്രസ്താവിച്ചു. ഗർഭധാരണം മുതൽ സ്വാഭാവിക മരണം വരെയുള്ള മനുഷ്യജീവന്റെ മൂല്യവും അന്തസ്സും ആദരിക്കുന്നതിലും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വളർച്ചയ്ക്കും മുൻഗണന നൽകുന്നതിലും കുടുംബങ്ങൾക്കുള്ള ഉത്തരവാദിത്വവും പരിശുദ്ധ പിതാവ് എടുത്തു പറഞ്ഞിരുന്നു. കുടുംബങ്ങളിലെ കൂട്ടായ പ്രാർത്ഥന ശക്തിപ്പെടുത്തേണ്ടതിന്റെയും ദിവ്യബലിയിലെ പങ്കാളിത്തം ഉറപ്പാക്കേണ്ടതിന്റെയും പ്രാധാന്യവും പാപ്പ എടുത്തു പറഞ്ഞു. ലിയോ 14-ാമൻ പാപ്പായ്ക്കായി പ്രാർത്ഥനകളോടെ ഏഷ്യയിലെ സഭ. അടുത്തിടെ നടന്ന പരിശോധനകളിൽ തന്റെ ശ്വാസകോശത്തിൽ ഒരു മുഴ കണ്ടെത്തിയെന്നും അത് ഉടൻ നീക്കം ചെയ്യുമെന്നും 11 ഞായറാഴ്ച വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച വേളയിൽ പാപ്പ അറിയിച്ചതിനെ തുടർന്നാണ് ഇന്ത്യ, മ്യാൻമാർ, ഫിലിപ്പീൻസ്, തായ്ലൻഡ്, ദക്ഷിണ കൊറിയ, ജപ്പാൻ, മധ്യേഷ്യൻ രാജ്യങ്ങൾ തുടങ്ങി ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ പാപ്പായ്ക്കായി പ്രാർത്ഥിക്കാൻ വിവിധ പ്രാദേശിക സഭകൾ മുന്നോട്ടു വന്നതെന്ന് ഈ പ്രാദേശിക സഭകളിലെ മെത്രാൻ സമിതികളുടേതുൾപ്പെടെയുള്ള അറിയിപ്പുകളെ അധികരിച്ച് ഫീദസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യൻ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷനും ഗോവ ദമൻ അതിരൂപതയുടെ മെത്രാപ്പോലിത്തയുമായ കർദിനാൾ ഫിലിപ്പ് നേരി ഫെറാവോ രാജ്യത്തെ വിവിധ രൂപതകളോടും ഇടവകകളോടും സന്യാസ സമൂഹങ്ങളോടും പാപ്പായുടെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കാൻ അഭ്യർത്ഥിച്ചിരുന്നു. ജപമാല മാസമായ ഒക്ടോബറിൽ വ്യക്തിപരമായും കൂട്ടായും ഈ നിയോഗത്തോടെ പരിശുദ്ധാമ്മയുടെ പ്രാർത്ഥനാ സഹായം തേടാമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നു. ശക്തമായ ഭൂകമ്പമുണ്ടായ പനാമയിൽ 8,000-ലധികം കുട്ടികൾക്ക് മാനവിക സഹായം ആവശ്യമുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യുണിസെഫ്. 9 വെള്ളിയാഴ്ച റിക്ടർ സ്കെയിലിൽ 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂമികുലുക്കത്തിൽ വീടുകൾ, വിദ്യാലയങ്ങൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, കുടിവെള്ള വിതരണ സംവിധാനങ്ങൾ, ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായതായി സംഘടന അറിയിച്ചു. പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം രാജ്യത്തുടനീളം 656 സ്കൂൾ കെട്ടിടങ്ങൾക്കും 25 ആരോഗ്യ കേന്ദ്രങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒക്ടോബർ 12 തിങ്കളാഴ്ച വൈകുന്നേരവും മറ്റൊരു ഭൂകമ്പം രാജ്യത്തിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ ഉണ്ടായതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ 1891 മെയ് മാസം 15 തീയതി ലിയോ 13 പാപ്പ രചിച്ച റേരും നൊവാരും എന്ന ചാക്രിക ലേഖനത്തിന്റെ അപഗ്രഥനം 1 ഭാഗം കേൾക്കാം.

കത്തോലിക്കാ സഭയുടെ 267-ാമത് പരമാധ്യക്ഷനായി അമേരിക്കൻ വംശജനായ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റിനെ കർദിനാൾമാരുടെ കോൺക്ലേവ് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ തിരഞ്ഞെടുത്തപ്പോൾ ആകാംക്ഷയോടെ വിശ്വാസികൾ കാത്തിരുന്ന മറ്റൊരു കാര്യമാണ് അദ്ദേഹം ഏതു പേര് സ്വീകരിക്കും എന്നത്. തിരഞ്ഞെടുപ്പിനു ശേഷം ഈ സന്തോഷവാർത്ത ലോകത്തെ അറിയിച്ച കർദിനാൾ ഡൊമിനിക് മംബെർത്തി, പരിശുദ്ധ റോമാസഭയിലെ അഭിവന്ദ്യ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് ലിയോ 14-ാമൻ എന്ന പേര് തനിക്കായി തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ കൂടി നിന്ന നിരവധി ആളുകളുടെ ചിന്തകൾ മറ്റൊരാളിലേക്ക് കടന്നു ചെന്നിരിക്കും. അത് മറ്റാരുമല്ല ലിയോ 13-ാമൻ പാപ്പായും അദ്ദേഹത്തിന്റെ ചരിത്രപ്രസിദ്ധമായ റേരും നൊവാരും എന്ന ചാക്രിക ലേഖനവുമാണ്. 1891 മെയ് മാസം 15-ാം തീയതിയാണ് റേരും നൊവാരും എന്ന ചാക്രിക ലേഖനം പ്രസിദ്ധീകരിച്ചത്. 134 വർഷങ്ങൾക്കിപ്പുറം ഈ ചാക്രിക ലേഖനത്തിന്റെ പ്രസിദ്ധീകരണ വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മുടെ പരിശുദ്ധ പിതാവിന്റെ പേര് ലിയോ 14-ാമൻ എന്നുള്ളത് ഏറെ പ്രാധാന്യം പ്രദാനം ചെയ്യുന്നു. സഭയുടെ സാമൂഹിക സിദ്ധാന്തങ്ങൾക്ക് അടിത്തറ നൽകിയ ഒരു രേഖ കൂടിയാണിത്. തൊഴിൽ, ശമ്പളം, സ്വകാര്യ സ്വത്തുക്കൾ, പുതിയ പ്രത്യയ ശാസ്ത്രങ്ങൾ, തൊഴിലാളികളുടെ അവകാശങ്ങൾ, കുടുംബങ്ങളുടെ അവകാശങ്ങൾ എന്നിങ്ങനെയുള്ള വിവിധങ്ങളായ കാര്യങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ലിയോ 13-ാമൻ പാപ്പ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ നീതി ഉറപ്പാക്കുവാൻ സഭയ്ക്കുള്ള ഉത്തരവാദിത്വത്തെ എടുത്തുകാണിച്ചു. ലിയോ 13-ാമൻ പാപ്പ തുടക്കം കുറിച്ച ഈ വിപ്ലവാത്മകമായ ആശയങ്ങളെ തുടർന്നും സഭയെ നയിച്ച വിവിധ പരിശുദ്ധ പിതാക്കന്മാർ പിന്താങ്ങിയിട്ടുണ്ട്. 11-ാം പിയൂസ് പാപ്പായുടെ ക്വദ്രജേസിമൂസ് ആന്നോ, ജോൺ 23-ാമൻ പാപ്പായുടെ മാത്തർ എത്ത് മജീസ്ത്ര പാച്ചെം ഇൻ തേറിസ്, 2-ാം വത്തിക്കാൻ സുനഹദോസിന്റെ ഗൌദിയം എത്ത് സ്പേസ്, പോൾ 6-ാമൻ പാപ്പായുടെ പോപ്പുലോരും പ്രോഗ്രേസിയോ, ജോൺ പോൾ 2-ാമൻ പാപ്പായുടെ ലബോരം എക്സർച്ചൻസ്, സോളിച്ചിത്തൂതോ റെയ് സോച്ചാലിസ്, ചെന്തേസിമൂസ് ആന്നൂസ്, ബെനഡിക്റ്റ് 16-ാമൻ പാപ്പായുടെ കാരിതാസ് ഇൻ വെരിതാത്തെ, ഫ്രാൻസിസ് പാപ്പായുടെ ലൗദാത്തോ സി എന്നിവ ഇവയുടെ ഉദാഹരണങ്ങളാണ്. റേരും നൊവാരും എന്ന ചാക്രിക ലേഖനം വ്യാവസായിക വിപ്ലവത്തോടെ സംഭവിച്ചുകൊണ്ടിരുന്ന വെല്ലുവിളികളെയും സാമൂഹിക മാറ്റങ്ങളെയും വിശകലനം ചെയ്തുകൊണ്ട് ഭാവിയിൽ ഉടലെടുത്തേക്കാവുന്ന മാറ്റങ്ങളെ മുൻകൂട്ടി കാണുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നു. ആദ്യ ചരിത്ര സന്ദർഭം എന്നു പറയുന്നത് വ്യാവസായിക വിപ്ലവം തന്നെയാണ്. ഫാക്ടറികൾ, നഗരവൽക്കരണം എന്നിവ അഭൂതപൂർവമായ മാറ്റങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവന്നപ്പോൾ ഏറെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നത് പാവപ്പെട്ട തൊഴിലാളികൾക്കായിരുന്നു. ഏറെ കഠിനമായ ജോലികൾ, നീണ്ട തൊഴിൽ മണിക്കൂറുകൾ, കുറഞ്ഞ വേതനം, അസ്ഥിരമായ ജീവിത സാഹചര്യങ്ങൾ എന്നിവ മനുഷ്യജീവിതത്തിൽ ഏൽപ്പിച്ച ആഘാതം വളരെ വലുതായിരുന്നു. മനുഷ്യന്റെ വിലാപം ഒരുപക്ഷേ യന്ത്രങ്ങളുടെ ആക്രോശങ്ങളിൽ മുങ്ങിപ്പോയതിനാൽ ആർക്കും അവരെ കേൾക്കുവാൻ പോലും സാധിച്ചില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ലിയോ 13-ാമൻ പാപ്പ സഭയുടെ സാമൂഹിക ബോധത്തെ ഉണർത്തും വണ്ണം ഈ ചാക്രിക ലേഖനം രചിക്കുന്നത്. മറ്റൊരു ചരിത്ര പശ്ചാത്തലം സോഷ്യലിസത്തിന്റെ ഉദയമാണ്. സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങൾ മുതലാളിത്തത്തിന് ബദൽ പരിഹാരങ്ങൾ നിർദ്ദേശിച്ചപ്പോൾ അവയിൽ അതിന്റെ കൂടെ നിരീശ്വരവാദ ദർശനത്തെയും സ്വകാര്യ സ്വത്തിനോടുള്ള നിരാകരണത്തെയും പ്രോത്സാഹിപ്പിക്കുവാനും അവർ ശ്രമിച്ചു. പാവങ്ങളായ തൊഴിലാളികൾ ഈ ആശയങ്ങളുടെ പിന്നാലെ പോയപ്പോൾ പിന്നീട് അവർക്ക് മനസ്സിലായി അവരുടെ വിശ്വാസവും ജീവിതത്തിന്റെ അർത്ഥവുമെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നുവെന്ന്. ഈ ഒരു സാഹചര്യത്തിലാണ് വിശ്വാസം നിലനിർത്തിക്കൊണ്ടും സ്വകാര്യ സ്വത്തിനെ നിരാകരിക്കാതെയും എപ്രകാരം അന്തസ്സോടെ തൊഴിലിടങ്ങളിൽ ആയിരിക്കാമെന്ന് പഠിപ്പിച്ചുകൊണ്ട് ഈ ചാക്രിക ലേഖനം പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. വിവിധങ്ങളായ സാമൂഹിക പ്രശ്നങ്ങളും ഈ ചാക്രിക ലേഖനത്തിന്റെ രചനയ്ക്ക് പശ്ചാത്തലമായി. അവയിൽ ഏറ്റവും എടുത്തു പറയേണ്ടുന്നത് സാമൂഹിക നീതിയുടെ ഉന്മൂലനം, തൊഴിലാളികളുടെ അവകാശ ലംഘനങ്ങൾ, മനുഷ്യ അന്തസ്സിനെ ഹനിക്കുന്ന ശൈലികൾ, പൊതുനന്മയെ പ്രോത്സാഹിപ്പിക്കുന്ന പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകത എന്നിവയാണ്. സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളുടെ വെളിച്ചത്തിൽ സഭയുടെ സാമൂഹിക സിദ്ധാന്തത്തിന്റെ പ്രതിഫലനമാണ് ഈ ചാക്രിക ലേഖനം. ദ്രുതഗതിയിലുള്ള വ്യാവസായിക സാങ്കേതിക വികസനം, തൊഴിലാളികളും തൊഴിലുടമകളും തമ്മിലുള്ള മാറിക്കൊണ്ടിരിക്കുന്ന ബന്ധം, വർദ്ധിച്ചുവരുന്ന ദാരിദ്ര്യത്തിനിടയിലും ഏതാനും ചിലരുടെ കൈകളിൽ സമ്പത്തിന്റെ അതിരുകടന്ന കേന്ദ്രീകരണം, തൊഴിലാളികളുടെ കൂട്ടായ അവബോധം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ചില തലങ്ങളിൽ ഉണ്ടായ ധാർമ്മിക തകർച്ച
എന്നിവയെ ഈ ചാക്രികലേഖനം അഭിസംബോധന ചെയ്യുന്നു. ആധുനിക ഘട്ടത്തിൽ സാമൂഹിക ചാക്രിക ലേഖനങ്ങളുടെ പാരമ്പര്യം ആരംഭിക്കുന്നത് റേരും നൊവാരും പ്രസിദ്ധീകരിക്കുന്നതിലൂടെയാണ്. എന്നാൽ ഈ തുടക്കം പിന്നീട് സാമ്പത്തികവും സാമൂഹികവുമായ ചിന്തയുടെ ഒരു നാഴികക്കല്ലായി മാറി എന്നുള്ളത് സത്യം. ഒരു വശത്ത് രണ്ടാം വ്യാവസായിക വിപ്ലവത്തിന് തയ്യാറെടുക്കുകയും മറുവശത്ത് മാർക്സിസ്റ്റ് ചിന്ത പ്രചരിക്കുകയും ചെയ്ത ഒരു ചരിത്ര കാലഘട്ടത്തിൽ തൊഴിലാളികളെ വെറും വസ്തുക്കളായി മാത്രം കരുതുകയും അവരെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ലിയോ 13-ാമൻ പാപ്പ ശക്തമായ ഭാഷയിൽ പാവപ്പെട്ടവരുടെ ശബ്ദമായി മാറുന്നു. തൊഴിലിന്റെ ലോകം മാറ്റങ്ങൾക്ക് വിധേയപ്പെടുമ്പോഴും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമാണെന്ന് പ്രത്യേകം ഈ ലേഖനം അടിവരയിടുമ്പോൾ ഈ രേഖയുടെ വർത്തമാനകാല പ്രാധാന്യം ഒഴിവാക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. വികാരങ്ങളെ പ്രത്യേകമായി ഉണർത്തുന്ന പ്രത്യയശാസ്ത്രങ്ങൾ എന്നും സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സോഷ്യലിസ്റ്റ് ചിന്താഗതികൾ. എന്നാൽ ലിയോ 13-ാമൻ പാപ്പ തന്റെ ചാക്രിക ലേഖനത്തിൽ അടിവരയിടുന്നത് ദരിദ്രരായ ആളുകൾക്കിടയിൽ സമ്പന്നരോടുള്ള വിദ്വേഷം ഇളക്കിവിടുകയും വ്യക്തിപരമായ സമ്പത്ത് നിരാകരിച്ചുകൊണ്ട് എല്ലാം പൊതുസ്വത്താക്കി മാറ്റുവാനുള്ള പരിശ്രമങ്ങൾ മുൻനിർത്തുകയും ചെയ്യുന്നത് യഥാർത്ഥ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നില്ല എന്ന സത്യം തിരിച്ചറിയണം എന്നുള്ളതാണ്. എന്നാൽ ഈ രീതിയിൽ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനു പകരം തൊഴിലാളികൾക്ക് തന്നെ ദോഷം വരുത്തുന്നു. അതിനാൽ തൊഴിലാളികൾ തങ്ങളുടെ ജോലിയിലൂടെ യഥാർത്ഥവും പൂർണവുമായ അവകാശം നേടിയെടുക്കുവാൻ അവർക്ക് സാധിക്കണം എന്നുള്ളതാണ് പാപ്പ മുൻപോട്ട് വയ്ക്കുന്ന ആശയം. മറ്റൊന്ന്, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ സ്വയ അവബോധത്തിന്റെയും ആത്മാവിഷ്കാരത്തിന്റെയും സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ്. മറ്റു മൃഗങ്ങളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്ന ബുദ്ധിയുടെയും വൈഭവത്തിന്റെയും വിവേചനശക്തിയുടെയും മഹത്തായ പദവിയിൽ ചരിക്കുവാൻ സോഷ്യലിസം മനുഷ്യനെ അനുവദിക്കുന്നില്ല. അതിനാൽ സ്വകാര്യ സ്വത്ത് മനുഷ്യജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതും അതിൽ അവൻ സ്വയം ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുന്നതിനും മറ്റുള്ളവരുമായി ചേർന്ന് സമൂഹ നിർമ്മിതിയിൽ ഭാഗഭാക്കാകേണ്ടതിന്റെ ആവശ്യകത ലിയോ 13-ാമൻ പാപ്പ തന്റെ ചാക്രിക ലേഖനത്തിൽ അടിവരയിടുന്നു. അതിനാൽ സ്വകാര്യ സ്വത്ത് ഒരു സ്വാഭാവിക അവകാശമാണെന്നാണ് പാപ്പ പറഞ്ഞുവെക്കുന്നത്. നിത്യ നിയമത്തിലും ദൈവത്തിന്റെ സാർവത്രിക കരുതലിനും കീഴിലുള്ള മനുഷ്യൻ സ്വയം കരുതലിനായി സ്വത്ത് കൈവശം വയ്ക്കേണ്ടതിന്റെ ആവശ്യകതയും പാപ്പ അടിവരയിട്ട് പറയുന്നു. മുഴുവൻ മനുഷ്യവർഗത്തിന്റെയും ഉപയോഗത്തിനും ആസ്വാദനത്തിനുമായി ദൈവം ഭൂമിയെ നൽകിയെന്ന വസ്തുത ഒരു തരത്തിലും സ്വകാര്യ സ്വത്തിന്റെ അവകാശത്തെ എതിർക്കുന്നില്ല. കാരണം അവൻ ആ സമ്മാനം എല്ലാവർക്കും നൽകിയത് ഓരോരുത്തർക്കും അവരുടേതായ വൈഭവത്തിൽ സമൂഹത്തിന്റെ നന്മയ്ക്ക് യോജിച്ച വിധം പ്രയോജനം ഉളവാക്കുന്നതിനു വേണ്ടിയാണ്. ഇവിടെ മനുഷ്യൻ തന്റെ വ്യക്തിത്വത്തിന്റെ മുദ്ര പതിച്ചിരിക്കുന്നു. മനുഷ്യ ജീവന്റെ ഈ വലിയ മഹനീയത എടുത്തു പറഞ്ഞുകൊണ്ടാണ് ലിയോ 13-ാമൻ പാപ്പ ഈ ആശയം ഉപസംഹരിക്കുന്നത്.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ഷാജി തുമ്പേച്ചിറയിൽ രജനിയും സംഗീതവും നിർവഹിച്ച ഗാനം, ആലാപനം സുമിത് സണ്ണി, അന്ന മാത്യു.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും ലിയോ 13-ാമൻ പാപ്പ തയ്യാറാക്കിയ റേരും നുവാരും എന്ന ചാക്രികലേഖനവുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടിയും കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. ശ്വാസകോശത്തിൽ കാണപ്പെട്ട മുഴം നീക്കം ചെയ്യുന്നതിനായി 13-ന് റോമിലെ ജെമെല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ലിയോ 14-ാമൻ പാപ്പയുടെ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയായതായി പരിശുദ്ധ സിംഹാസനം അറിയിച്ചു. പാപ്പായുടെ വലതു ശ്വാസകോശത്തിലെ താഴത്തെ ലോബ് പൂർണ്ണമായി നീക്കം ചെയ്തു. ശരീരകലകളുടെ സൂക്ഷ്മ പരിശോധനയിൽ പാപ്പായ്ക്ക് ശ്വാസകോശത്തിൽ ട്യൂമർ സ്ഥിരീകരിച്ചതായും മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കിയിരുന്നു. ശസ്ത്രക്രിയയ്ക്കു ശേഷം ആശുപത്രിയുടെ 10-ാം നിലയിലുള്ള തന്റെ മുറിയിലേക്ക് മടങ്ങിയ പാപ്പ വരും ദിവസങ്ങളിൽ ആശുപത്രിയിൽ തുടരുമെന്നും പ്രസോഫീസ് വ്യക്തമാക്കി. കുടുംബങ്ങളാണ് സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ആദ്യ വിദ്യാലയങ്ങൾ എന്ന പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പയുടെ സന്ദേശവുമായി കർദിനാൾ സംഘത്തിന്റെ പുതിയ ഡീൻ കർദിനാൾ ലൂയിസ് അന്തോണിയോ താഗ്ലെ. കുടുംബജീവിതവും ദാമ്പത്യ സ്നേഹവുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിസ് പാപ്പ പുറത്തിറക്കിയ അമോറിസ് ലെത്തീച്ചയുടെ 10-ാം വാർഷികത്തിൽ വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിൽ ലിയോ 14-ാമൻ പാപ്പ അർപ്പിക്കേണ്ടിയിരുന്ന വിശുദ്ധ ബലി ശ്വാസകോശ സംബന്ധിയായ പ്രശ്നങ്ങൾ മൂലം റോമിലെ പോളിക്ലിനിക് ജെമെല്ലി ആശുപത്രിയിലായിരിക്കുന്ന പരിശുദ്ധ പിതാവിന്റെ അസാന്നിധ്യത്തിൽ അർപ്പിച്ച വേളയിലാണ് പാപ്പ പറയേണ്ടിയിരുന്ന പ്രസംഗം അദ്ദേഹം വായിച്ചത്. കുടുംബജീവിതത്തിന്റെ അടിത്തറ യഥാർത്ഥ സ്നേഹമാണെന്നും കുടുംബങ്ങളിൽ വിശ്വാസം ജീവിക്കുന്നതും ക്രൈസ്തവ സ്നേഹം ആഴത്തിൽ വേരൂന്നുന്നതും ഏറെ പ്രധാനപ്പെട്ടതാണെന്നും ഓർമ്മിപ്പിച്ച പാപ്പ കുടുംബങ്ങളിൽ ജീവിക്കപ്പെടുന്ന സ്നേഹത്തിന്റെ സന്തോഷം സഭയുടെ കൂടി ആനന്ദമാണെന്ന് പ്രസ്താവിച്ചു. വിവാഹത്തിനായി തയ്യാറാകുന്ന യുവതി യുവാക്കൾ സ്നേഹത്തിന്റെയും പരസ്പരമുണ്ടാകേണ്ട ഉത്തരവാദിത്വത്തിന്റെയും മൂല്യങ്ങൾ മനസ്സിലാക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തുകാട്ടിയ പാപ്പ ഇതിൽ കുടുംബങ്ങളിൽ നിന്നു ലഭിക്കുന്ന മാതൃകയുടെ പ്രാധാന്യം പ്രത്യേകം പരാമർശിച്ചു. മാതാപിതാക്കളും മുത്തശ്ശി മുത്തശ്ശന്മാരും കുട്ടികളും യുവാക്കളും ഒരുമിച്ചു ജീവിക്കുന്ന കുടുംബം സുവിശേഷത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്ന സജീവ സാക്ഷ്യമാണെന്ന് പരിശുദ്ധ പിതാവ് പ്രസ്താവിച്ചു. ഗർഭധാരണം മുതൽ സ്വാഭാവിക മരണം വരെയുള്ള മനുഷ്യജീവന്റെ മൂല്യവും അന്തസ്സും ആദരിക്കുന്നതിലും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വളർച്ചയ്ക്കും മുൻഗണന നൽകുന്നതിലും കുടുംബങ്ങൾക്കുള്ള ഉത്തരവാദിത്വവും പരിശുദ്ധ പിതാവ് എടുത്തുപറഞ്ഞിരുന്നു. കുടുംബങ്ങളിലെ കൂട്ടായ പ്രാർത്ഥന ശക്തിപ്പെടുത്തേണ്ടതിന്റെയും ദിവ്യബലിയിലെ പങ്കാളിത്തം ഉറപ്പാക്കേണ്ടതിന്റെയും പ്രാധാന്യവും പാപ്പ എടുത്തുപറഞ്ഞു. ലിയോ 14-ാമൻ പാപ്പായ്ക്കായി പ്രാർത്ഥനകളോടെ ഏഷ്യയിലെ സഭ. അടുത്തിടെ നടന്ന പരിശോധനകളിൽ തന്റെ ശ്വാസകോശത്തിൽ ഒരു മുഴ കണ്ടെത്തിയെന്നും അത് ഉടൻ നീക്കം ചെയ്യുമെന്നും 11 ഞായറാഴ്ച വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച വേളയിൽ പാപ്പ അറിയിച്ചതിനെ തുടർന്നാണ് ഇന്ത്യ, മ്യാൻമാർ, ഫിലിപ്പീൻസ്, തായ്ലൻഡ്, ദക്ഷിണ കൊറിയ, ജപ്പാൻ, മധ്യേഷ്യൻ രാജ്യങ്ങൾ തുടങ്ങി ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ പാപ്പായ്ക്കായി പ്രാർത്ഥിക്കാൻ വിവിധ പ്രാദേശിക സഭകൾ മുന്നോട്ടു വന്നതെന്ന് ഈ പ്രാദേശിക സഭകളിലെ മെത്രാൻ സമിതികളുടേതുൾപ്പെടെയുള്ള അറിയിപ്പുകളെ അധികരിച്ച് ഫീദസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യൻ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷനും ഗോവ, ദമൻ അതിരൂപതയുടെ മെത്രാപ്പോലിത്തയുമായ കർദിനാൾ ഫിലിപ്പ് നേരി ഫെറാവോ രാജ്യത്തെ വിവിധ രൂപതകളോടും ഇടവകകളോടും സന്യാസ സമൂഹങ്ങളോടും പാപ്പായുടെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കാൻ അഭ്യർത്ഥിച്ചിരുന്നു. ജപമാല മാസമായ ഒക്ടോബറിൽ വ്യക്തിപരമായും കൂട്ടായും ഈ നിയോഗത്തോടെ പരിശുദ്ധാമ്മയുടെ പ്രാർത്ഥനാ സഹായം തേടാമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നു. ശക്തമായ ഭൂകമ്പമുണ്ടായ പനാമയിൽ 8,000-ലധികം കുട്ടികൾക്ക് മാനവിക സഹായം ആവശ്യമുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യുണിസെഫ്. 9 വെള്ളിയാഴ്ച റിക്ടർ സ്കെയിലിൽ 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂമികുലുക്കത്തിൽ വീടുകൾ, വിദ്യാലയങ്ങൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, കുടിവെള്ള വിതരണ സംവിധാനങ്ങൾ, ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായതായി സംഘടന അറിയിച്ചു. പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം രാജ്യത്തുടനീളം 656 സ്കൂൾ കെട്ടിടങ്ങൾക്കും 25 ആരോഗ്യ കേന്ദ്രങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. 12 ഒക്ടോബർ തിങ്കളാഴ്ച വൈകുന്നേരവും മറ്റൊരു ഭൂകമ്പം രാജ്യത്തിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ ഉണ്ടായതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ 1891 മെയ് മാസം 15 തീയതി ലിയോ 13 പാപ്പ രചിച്ച റേരും നൊവാരും എന്ന ചാക്രിക ലേഖനത്തിന്റെ അപഗ്രഥനം 1 ഭാഗം കേൾക്കാം.

കത്തോലിക്കാ സഭയുടെ 267-ാമത് പരമാധ്യക്ഷനായി അമേരിക്കൻ വംശജനായ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റിനെ കർദിനാൾമാരുടെ കോൺക്ലേവ് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ തിരഞ്ഞെടുത്തപ്പോൾ ആകാംക്ഷയോടെ വിശ്വാസികൾ കാത്തിരുന്ന മറ്റൊരു കാര്യമാണ് അദ്ദേഹം ഏതു പേര് സ്വീകരിക്കും എന്നത്. തിരഞ്ഞെടുപ്പിന് ശേഷം ഈ സന്തോഷവാർത്ത ലോകത്തെ അറിയിച്ച കർദിനാൾ ഡൊമിനിക് മംബെർത്തി, പരിശുദ്ധ റോമാസഭയിലെ അഭിവന്ദ്യ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് ലിയോ 14-ാമൻ എന്ന പേര് തനിക്കായി തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ കൂടി നിന്ന നിരവധി ആളുകളുടെ ചിന്തകൾ മറ്റൊരാളിലേക്ക് കടന്നു ചെന്നിരിക്കും. അത് മറ്റാരുമല്ല ലിയോ 13-ാമൻ പാപ്പായും അദ്ദേഹത്തിന്റെ ചരിത്രപ്രസിദ്ധമായ റേരും നൊവാരും എന്ന ചാക്രിക ലേഖനവുമാണ്. 1891 മെയ് മാസം 15-ാം തീയതിയാണ് റേരും നൊവാരും എന്ന ചാക്രിക ലേഖനം പ്രസിദ്ധീകരിച്ചത്. 134 വർഷങ്ങൾക്കിപ്പുറം ഈ ചാക്രിക ലേഖനത്തിന്റെ പ്രസിദ്ധീകരണ വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മുടെ പരിശുദ്ധ പിതാവിന്റെ പേര് ലിയോ 14-ാമൻ എന്നുള്ളത് ഏറെ പ്രാധാന്യം പ്രദാനം ചെയ്യുന്നു. സഭയുടെ സാമൂഹിക സിദ്ധാന്തങ്ങൾക്ക് അടിത്തറ നൽകിയ ഒരു രേഖ കൂടിയാണിത്. തൊഴിൽ, ശമ്പളം, സ്വകാര്യ സ്വത്തുക്കൾ, പുതിയ പ്രത്യയ ശാസ്ത്രങ്ങൾ, തൊഴിലാളികളുടെ അവകാശങ്ങൾ, കുടുംബങ്ങളുടെ അവകാശങ്ങൾ എന്നിങ്ങനെയുള്ള വിവിധങ്ങളായ കാര്യങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ലിയോ 13-ാമൻ പാപ്പ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ നീതി ഉറപ്പാക്കുവാൻ സഭയ്ക്കുള്ള ഉത്തരവാദിത്വത്തെ എടുത്തുകാണിച്ചു. ലിയോ 13-ാമൻ പാപ്പ തുടക്കം കുറിച്ച ഈ വിപ്ലവാത്മകമായ ആശയങ്ങളെ തുടർന്നും സഭയെ നയിച്ച വിവിധ പരിശുദ്ധ പിതാക്കന്മാർ പിന്താങ്ങിയിട്ടുണ്ട്. 11-ാം പിയോസ് പാപ്പായുടെ ക്വദ്രജേസിമോസ് ആന്നോ, ജോൺ 23-ാമൻ പാപ്പായുടെ മാത്തർ എത്ത് മജിസ്ത്ര പാച്ചെം ഇൻ തേറിസ്, 2-ാം വത്തിക്കാൻ സുനഗദോസിന്റെ ഗൗദിയം എത്ത് സ്പേസ്, പോൾ 6-ാമൻ പാപ്പായുടെ പോപ്പുലോരും പ്രോഗ്രേസിയോ, ജോൺ പോൾ 2-ാമൻ പാപ്പായുടെ ലബോരം എക്സർച്ചൻസ്, സോളിച്ചിത്തൂതോ റെയ് സോച്ചാലിസ്, ചെന്തേസിമൂസ് ആന്യൂസ്, ബെനഡിക്ട് 16-ാമൻ പാപ്പായുടെ കാരിതാസ് ഇൻ വെരിതാത്തെ, ഫ്രാൻസിസ് പാപ്പായുടെ ലൗദാത്തോ സി എന്നിവ ഇവയുടെ ഉദാഹരണങ്ങളാണ്. റേരും നൊവാരും എന്ന ചാക്രിക ലേഖനം വ്യാവസായിക വിപ്ലവത്തോടെ സംഭവിച്ചുകൊണ്ടിരുന്ന വെല്ലുവിളികളെയും സാമൂഹിക മാറ്റങ്ങളെയും വിശകലനം ചെയ്തുകൊണ്ട് ഭാവിയിൽ ഉടലെടുത്തേക്കാവുന്ന മാറ്റങ്ങളെ മുൻകൂട്ടി കാണുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നു. ആദ്യ ചരിത്ര സന്ദർഭം എന്നു പറയുന്നത് വ്യാവസായിക വിപ്ലവം തന്നെയാണ്. ഫാക്ടറികൾ, നഗരവൽക്കരണം എന്നിവ അഭൂതപൂർവമായ മാറ്റങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവന്നപ്പോൾ ഏറെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നത് പാവപ്പെട്ട തൊഴിലാളികൾക്കായിരുന്നു. ഏറെ കഠിനമായ ജോലികൾ, നീണ്ട തൊഴിൽ മണിക്കൂറുകൾ, കുറഞ്ഞ വേതനം, അസ്ഥിരമായ ജീവിത സാഹചര്യങ്ങൾ എന്നിവ മനുഷ്യജീവിതത്തിൽ ഏൽപ്പിച്ച ആഘാതം വളരെ വലുതായിരുന്നു. മനുഷ്യന്റെ വിലാപം ഒരുപക്ഷേ യന്ത്രങ്ങളുടെ ആക്രോശങ്ങളിൽ മുങ്ങിപ്പോയതിനാൽ ആർക്കും അവരെ കേൾക്കുവാൻ പോലും സാധിച്ചില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ലിയോ 13-ാമൻ പാപ്പ സഭയുടെ സാമൂഹിക ബോധത്തെ ഉണർത്തും വണ്ണം ഈ ചാക്രിക ലേഖനം രചിക്കുന്നത്. മറ്റൊരു ചരിത്ര പശ്ചാത്തലം സോഷ്യലിസത്തിന്റെ ഉദയമാണ്. സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങൾ മുതലാളിത്തത്തിന് ബദൽ പരിഹാരങ്ങൾ നിർദ്ദേശിച്ചപ്പോൾ അവയിൽ അതിന്റെ കൂടെ നിരീശ്വരവാദ ദർശനത്തെയും സ്വകാര്യ സ്വത്തിനോടുള്ള നിരാകരണത്തെയും പ്രോത്സാഹിപ്പിക്കുവാനും അവർ ശ്രമിച്ചു. പാവങ്ങളായ തൊഴിലാളികൾ ഈ ആശയങ്ങളുടെ പിന്നാലെ പോയപ്പോൾ പിന്നീട് അവർക്ക് മനസ്സിലായി അവരുടെ വിശ്വാസവും ജീവിതത്തിന്റെ അർത്ഥവുമെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നുവെന്ന്. ഈ ഒരു സാഹചര്യത്തിലാണ് വിശ്വാസം നിലനിർത്തിക്കൊണ്ടും സ്വകാര്യ സ്വത്തിനെ നിരാകരിക്കാതെയും എപ്രകാരം അന്തസ്സോടെ തൊഴിലിടങ്ങളിൽ ആയിരിക്കാമെന്ന് പഠിപ്പിച്ചുകൊണ്ട് ഈ ചാക്രിക ലേഖനം പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. വിവിധങ്ങളായ സാമൂഹിക പ്രശ്നങ്ങളും ഈ ചാക്രിക ലേഖനത്തിന്റെ രചനയ്ക്ക് പശ്ചാത്തലമായി. അവയിൽ ഏറ്റവും എടുത്തു പറയേണ്ടുന്നത് സാമൂഹിക നീതിയുടെ ഉന്മൂലനം, തൊഴിലാളികളുടെ അവകാശ ലംഘനങ്ങൾ, മനുഷ്യ അന്തസ്സിനെ ഹനിക്കുന്ന ശൈലികൾ, പൊതുനന്മയെ പ്രോത്സാഹിപ്പിക്കുന്ന പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകത എന്നിവയാണ്. സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളുടെ വെളിച്ചത്തിൽ സഭയുടെ സാമൂഹിക സിദ്ധാന്തത്തിന്റെ പ്രതിഫലനമാണ് ഈ ചാക്രിക ലേഖനം. ദ്രുതഗതിയിലുള്ള വ്യാവസായിക സാങ്കേതിക വികസനം, തൊഴിലാളികളും തൊഴിലുടമകളും തമ്മിലുള്ള മാറിക്കൊണ്ടിരിക്കുന്ന ബന്ധം, വർദ്ധിച്ചുവരുന്ന ദാരിദ്ര്യത്തിനിടയിലും ഏതാനും ചിലരുടെ കൈകളിൽ സമ്പത്തിന്റെ അതിരുകടന്ന കേന്ദ്രീകരണം, തൊഴിലാളികളുടെ കൂട്ടായ അവബോധം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ചില തലങ്ങളിൽ ഉണ്ടായ ധാർമ്മിക തകർച്ച
എന്നിവയെ ഈ ചാക്രികലേഖനം അഭിസംബോധന ചെയ്യുന്നു. ആധുനിക ഘട്ടത്തിൽ സാമൂഹിക ചാക്രിക ലേഖനങ്ങളുടെ പാരമ്പര്യം ആരംഭിക്കുന്നത് റേരും നൊവാരും പ്രസിദ്ധീകരിക്കുന്നതിലൂടെയാണ്. എന്നാൽ ഈ തുടക്കം പിന്നീട് സാമ്പത്തികവും സാമൂഹികവുമായ ചിന്തയുടെ ഒരു നാഴികക്കല്ലായി മാറി എന്നുള്ളത് സത്യം. ഒരു വശത്ത് രണ്ടാം വ്യാവസായിക വിപ്ലവത്തിന് തയ്യാറെടുക്കുകയും മറുവശത്ത് മാർക്സിസ്റ്റ് ചിന്ത പ്രചരിക്കുകയും ചെയ്ത ഒരു ചരിത്ര കാലഘട്ടത്തിൽ തൊഴിലാളികളെ വെറും വസ്തുക്കളായി മാത്രം കരുതുകയും അവരെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ലിയോ 13-ാമൻ പാപ്പ ശക്തമായ ഭാഷയിൽ പാവപ്പെട്ടവരുടെ ശബ്ദമായി മാറുന്നു. തൊഴിലിന്റെ ലോകം മാറ്റങ്ങൾക്ക് വിധേയപ്പെടുമ്പോഴും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമാണെന്ന് പ്രത്യേകം ഈ ലേഖനം അടിവരയിടുമ്പോൾ ഈ രേഖയുടെ വർത്തമാനകാല പ്രാധാന്യം ഒഴിവാക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. വികാരങ്ങളെ പ്രത്യേകമായി ഉണർത്തുന്ന പ്രത്യയശാസ്ത്രങ്ങൾ എന്നും സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സോഷ്യലിസ്റ്റ് ചിന്താഗതികൾ. എന്നാൽ ലിയോ 13-ാമൻ പാപ്പ തന്റെ ചാക്രിക ലേഖനത്തിൽ അടിവരയിടുന്നത് ദരിദ്രരായ ആളുകൾക്കിടയിൽ സമ്പന്നരോടുള്ള വിദ്വേഷം ഇളക്കിവിടുകയും വ്യക്തിപരമായ സമ്പത്ത് നിരാകരിച്ചുകൊണ്ട് എല്ലാം പൊതുസ്വത്താക്കി മാറ്റുവാനുള്ള പരിശ്രമങ്ങൾ മുൻനിർത്തുകയും ചെയ്യുന്നത് യഥാർത്ഥ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നില്ല എന്ന സത്യം തിരിച്ചറിയണം എന്നുള്ളതാണ്. എന്നാൽ ഈ രീതിയിൽ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനു പകരം തൊഴിലാളികൾക്ക് തന്നെ ദോഷം വരുത്തുന്നു. അതിനാൽ തൊഴിലാളികൾ തങ്ങളുടെ ജോലിയിലൂടെ യഥാർത്ഥവും പൂർണവുമായ അവകാശം നേടിയെടുക്കുവാൻ അവർക്ക് സാധിക്കണം എന്നുള്ളതാണ് പാപ്പ മുൻപോട്ട് വയ്ക്കുന്ന ആശയം. മറ്റൊന്ന്, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ സ്വയ അവബോധത്തിന്റെയും ആത്മാവിഷ്കാരത്തിന്റെയും സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ്. മറ്റു മൃഗങ്ങളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്ന ബുദ്ധിയുടെയും വൈഭവത്തിന്റെയും വിവേചനശക്തിയുടെയും മഹത്തായ പദവിയിൽ ചരിക്കുവാൻ സോഷ്യലിസം മനുഷ്യനെ അനുവദിക്കുന്നില്ല. അതിനാൽ സ്വകാര്യ സ്വത്ത് മനുഷ്യജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതും അതിൽ അവൻ സ്വയം ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുന്നതിനും മറ്റുള്ളവരുമായി ചേർന്ന് സമൂഹ നിർമ്മിതിയിൽ ഭാഗഭാക്കാകേണ്ടതിന്റെ ആവശ്യകത ലിയോ 13-ാമൻ പാപ്പ തന്റെ ചാക്രിക ലേഖനത്തിൽ അടിവരയിടുന്നു. അതിനാൽ സ്വകാര്യ സ്വത്ത് ഒരു സ്വാഭാവിക അവകാശമാണെന്നാണ് പാപ്പ പറഞ്ഞുവെക്കുന്നത്. നിത്യ നിയമത്തിലും ദൈവത്തിന്റെ സാർവത്രിക കരുതലിനും കീഴിലുള്ള മനുഷ്യൻ സ്വയം കരുതലിനായി സ്വത്ത് കൈവശം വയ്ക്കേണ്ടതിന്റെ ആവശ്യകതയും പാപ്പ അടിവരയിട്ട് പറയുന്നു. മുഴുവൻ മനുഷ്യവർഗത്തിന്റെയും ഉപയോഗത്തിനും ആസ്വാദനത്തിനുമായി ദൈവം ഭൂമിയെ നൽകിയെന്ന വസ്തുത ഒരു തരത്തിലും സ്വകാര്യ സ്വത്തിന്റെ അവകാശത്തെ എതിർക്കുന്നില്ല. കാരണം അവൻ ആ സമ്മാനം എല്ലാവർക്കും നൽകിയത് ഓരോരുത്തർക്കും അവരുടേതായ വൈഭവത്തിൽ സമൂഹത്തിന്റെ നന്മയ്ക്ക് യോജിച്ച വിധം പ്രയോജനം ഉളവാക്കുന്നതിനു വേണ്ടിയാണ്. ഇവിടെ മനുഷ്യൻ തന്റെ വ്യക്തിത്വത്തിന്റെ മുദ്ര പതിച്ചിരിക്കുന്നു. മനുഷ്യ ജീവന്റെ ഈ വലിയ മഹനീയത എടുത്തു പറഞ്ഞുകൊണ്ടാണ് ലിയോ 13-ാമൻ പാപ്പ ഈ ആശയം ഉപസംഹരിക്കുന്നത്.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ഷാജി തുമ്പേച്ചിറയിൽ രജനിയും സംഗീതവും നിർവഹിച്ച ഗാനം, ആലാപനം സുമിത്, സണ്ണി, അന്ന, മാത്യു.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. ലിയോ 14-ാമൻ പാപ്പ കഴിഞ്ഞ രാത്രി സുഖകരമായി വിശ്രമിച്ചുവെന്നും ഇന്നു പ്രഭാതത്തിലുണർന്ന അദ്ദേഹം പ്രഭാതഭക്ഷണം കഴിച്ചുവെന്നും പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസ് അറിയിച്ചു. ഒക്ടോബർ 15 വ്യാഴാഴ്ച രാവിലെ 8:30 ജെമല്ലി ആശുപത്രിയിലായിരിക്കുന്ന പാപ്പായുടെ ആരോഗ്യനിലയെക്കുറിച്ച് വത്തിക്കാൻ ടെലഗ്രാമിലൂടെ വ്യക്തമാക്കിയത്. പരിശുദ്ധ പിതാവിന്റെ ആരോഗ്യസ്ഥിതിയും ശസ്ത്രക്രിയയ്ക്കു ശേഷമുള്ള പുരോഗതിയും സംബന്ധിച്ച് ഒക്ടോബർ 14 ബുധനാഴ്ച പുറത്തുവിട്ട അറിയിപ്പുകളിൽ ശസ്ത്രക്രിയയ്ക്കു ശേഷമുള്ള ആരോഗ്യനില സാധാരണ രീതിയിൽ പുരോഗമിക്കുന്നുണ്ടെന്നും പരിശുദ്ധ പിതാവ് ശ്വസന സംബന്ധിയായ ഫിസിയോതെറാപ്പി ആരംഭിച്ചുവെന്നും മുറിയിൽ നടക്കാൻ തുടങ്ങിയെന്നും വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചിരുന്നു. ആശുപത്രിയുടെ 10-ാം നിലയിൽ പ്രത്യേകമായി ഒരുക്കപ്പെട്ട ഒരു മുറിയിൽ ബുധനാഴ്ച അർപ്പിക്കപ്പെട്ട വിശുദ്ധ ബലിയർപ്പണത്തിൽ പരിശുദ്ധ പിതാവ് സഹകാർമികനായെന്ന് ഇതേ ദിവസം വൈകുന്നേരം പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസ് ഡയറക്ടർ മത്തയോ ബ്രൂണി മാധ്യമപ്രവർത്തകരെ അറിയിച്ചിരുന്നു. അമോറിസ് ലത്തീസിയുടെ പ്രബോധനങ്ങൾ ഉൾക്കൊണ്ട് കുടുംബങ്ങളോട് ഇനിയും സുവിശേഷം പ്രഘോഷിക്കപ്പെടണമെന്നും കുടുംബങ്ങൾ സഭാജീവിതത്തിൽ സജീവ പങ്കാളികളാകണമെന്നും ലിയോ 14-ാമൻ പാപ്പ. കുടുംബജീവിതവും ദാമ്പത്യ സ്നേഹവുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിസ് പാപ്പ പുറത്തിറക്കിയ അമോറിസ് ലത്തീസിയുടെ 10-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ 14 ബുധനാഴ്ച വത്തിക്കാനിലെ പോളാറാമൻ ശാലയിൽ നടന്ന സമാപന സമ്മേളനത്തിന്റെ അവസരത്തിലാണ് പരിശുദ്ധ പിതാവ് ഇത്തരമൊരു സന്ദേശം നൽകിയത്. ശ്വാസകോശ സംബന്ധിയായ പ്രശ്നങ്ങൾ മൂലം ആശുപത്രിയിലായിരിക്കുന്ന പാപ്പായുടെ സന്ദേശം അൽമായർക്കും കുടുംബത്തിനും ജീവനും വേണ്ടിയുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി അധ്യക്ഷൻ കർദിനാൾ കെവിൻ ജോസഫ് ഫാറലാണ് വായിച്ചത്. സമ്മേളനത്തിൽ സംബന്ധിച്ച് തങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ കുടുംബജീവിതത്തിലെ സന്തോഷങ്ങളും പ്രയത്നങ്ങളും പ്രത്യാശകളും പങ്കുവച്ചതിൽ കുടുംബങ്ങൾക്കും സമ്മേളനത്തിൽ സംബന്ധിച്ച പൗരസ്ത്യ കത്തോലിക്കാ സഭാതലവന്മാർക്കും വിവിധ മെത്രാൻ സമിതികളുടെ അധ്യക്ഷന്മാർക്കും പരിശുദ്ധ പിതാവ് നന്ദി പറഞ്ഞു. പ്രാദേശിക സഭാസമൂഹങ്ങൾക്ക് തന്റെ ആത്മീയ സാമീപ്യവും പിന്തുണയും ഉറപ്പു നൽകിയ പാപ്പ ഏവരോടും തനിക്കായി പ്രാർത്ഥിക്കാൻ അഭ്യർത്ഥിച്ചു. അതിർത്തികൾ കടന്നുള്ള സംഘടിത കുറ്റകൃത്യങ്ങൾക്കെതിരെ ഫലപ്രദമായ അന്താരാഷ്ട്ര സഹകരണവും കൂട്ടായ പ്രവർത്തനങ്ങളും ശക്തിപ്പെടുത്തണമെന്ന് അമേരിക്കൻ രാഷ്ട്രങ്ങളുടെ സംഘടനയിൽ പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷകനായ മോൺസിഞ്ഞോർ ഹ്വാൻ അന്തോണിയോ ക്രൂസ് സെറാനോ ആഹ്വാനം ചെയ്തു. ഒക്ടോബർ 14 ബുധനാഴ്ച വാഷിംഗ്ടണിൽ നടന്ന സംഘടിത അന്തർദേശീയ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ദേശീയ അധികാരികളുടെ 5-ാമത് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമ്പത്തിക നേട്ടങ്ങൾക്കായി അക്രമത്തിന്റെ മാർഗം ഉപയോഗിക്കുന്ന കുറ്റവാളി സംഘടനകളും ശൃംഖലകളും കുട്ടികളുടെയും യുവജനങ്ങളുടെയും ഭാവിയെ ഗുരുതരമായി ബാധിക്കുന്നുണ്ടെന്ന് ലിയോ 14-ാമൻ പാപ്പയുടെ മഞ്ഞിഫിക്ക ഉമാനിതാസ് എന്ന ചാക്രികലേഖനം പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പ്രായപൂർത്തിയാകാത്തവർക്കെതിരെ ഉൾപ്പെടെയുള്ള സൈബർ പീഡനം, ഓൺലൈൻ ചൂഷണം, ഭീഷണിപ്പെടുത്തൽ എന്നിവ പരാമർശിച്ച മോൺസിഞ്ഞോർ സെറാനോ ഇവയ്ക്കെതിരെ നീതിന്യായ പോലീസ് സഹകരണം മെച്ചപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം എടുത്തുപറഞ്ഞു. ഡിജിറ്റൽ ലോകത്തിലെ ചതിക്കുഴികൾ തിരിച്ചറിയാൻ യുവജനങ്ങളെ പ്രാപ്തരാക്കാനായി ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പരിസ്ഥിതി സംരക്ഷണത്തിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ പിന്നോട്ടു പോകരുതെന്നും പരിസ്ഥിതി നാശത്തിൽ നിന്ന് മാനവരാശിയെയും ഭൂമിയെയും സംരക്ഷിക്കുന്നതിനായി വേണ്ട പ്രവർത്തന ശൈലികൾ സ്വീകരിക്കണമെന്നും ആദ്യ ലിയോ 14-ാമൻ പാപ്പ സുസ്ഥിരതാ പുരസ്കാരം ജേതാവ് കർദിനാൾ മൈക്കിൾ ചേർണി. അമേരിക്കയിലെ വില്ലനോവ സർവകലാശാല ഏർപ്പെടുത്തിയിരിക്കുന്ന പോപ്പ് ലിയോ 14-ാമൻ സുസ്ഥിരതാ മെഡൽ ഒക്ടോബർ 13 ചൊവ്വാഴ്ച കസ്തൽ ഗന്തോൾഫോയിൽ വെച്ച് ഏറ്റുവാങ്ങിയ അവസരത്തിലാണ് സമഗ്ര മാനവിക വികസനത്തിനായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററിയുടെ മുൻ അധ്യക്ഷൻ കൂടിയായ അദ്ദേഹം ഇത്തരമൊരു ആഹ്വാനം മുന്നോട്ടുവച്ചത്. മനുഷ്യാന്തസ്സിനും സാമൂഹിക നീതിക്കും കുടിയേറ്റക്കാർക്കും സൃഷ്ടിയുടെ സംരക്ഷണത്തിനുമായി അഞ്ചു പതിറ്റാണ്ടിലേറെയായി നടത്തിയ സേവനങ്ങൾ പരിഗണിച്ചാണ് തങ്ങളുടെ പൂർവ്വവിദ്യാർത്ഥിയായിരുന്ന ലിയോ പതിനാലാമൻ പാപ്പയുടെ പേരിൽ ഏർപ്പെടുത്തിയ ഈ സമ്മാനത്തിന്റെ ആദ്യ ജേതാവായി വില്ലനോവ സർവകലാശാല കർദിനാൾ ചേർണിയെ തിരഞ്ഞെടുത്തത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ പതിനാലാമൻ പാപ്പ രചിച്ച ആദ്യ ചാക്രിക ലേഖനം മഞ്ഞീഫിക്ക ഉമാനിത്താസിന്റെ രണ്ടാം അധ്യായം 82 മുതൽ 89 വരെയുള്ള ഖണ്ഡികകളുടെ അപഗ്രഥനമാണ് നാം ശ്രവിക്കുന്നത്.

നിർമ്മിത ബുദ്ധിയുടെ ആവിർഭാവം ലോകത്തിന്റെ സകല മണ്ഡലങ്ങളിലും വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. യന്ത്രങ്ങൾ ജോലികളേറ്റെടുക്കുമ്പോൾ പലപ്പോഴും ഇല്ലാതാകുന്നത് മാനുഷിക മൂല്യങ്ങളും വ്യക്തിപരമായ ബന്ധങ്ങളും ആണെന്നുള്ളത് ഏറെ പരിതാപകരമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് മനുഷ്യാന്തസ്സിന്റെ അമൂല്യതയെ തിരിച്ചറിയുവാനും മനുഷ്യനെ മനുഷ്യനായും യന്ത്രങ്ങളെ യന്ത്രങ്ങളായും തിരിച്ചറിയുവാനുമുള്ള ആഹ്വാനവുമായി ലിയോ പതിനാലാമൻ പാപ്പ തന്റെ ചാക്രിക ലേഖനമായ മഞ്ഞിഫിക്ക ഉമാനിത്താസ് രചിക്കുന്നത്. ലേഖനത്തിന്റെ രണ്ടാം അധ്യായം 82 മുതൽ 89 വരെയുള്ള ഖണ്ഡികകൾ ഉൾപ്പെടുന്ന അവസാന ഭാഗമാണ് തുടർന്ന് നാം വിചിന്തനം ചെയ്യുവാൻ പോകുന്നത്. പാപ്പായുടെ മഞ്ഞിഫിക്ക ഉമാനിത്താസ് ചാക്രിക ലേഖനം മനുഷ്യന്റെ സമ്പൂർണ്ണ വളർച്ചയെക്കുറിച്ചും അത് സഭയ്ക്കുള്ളിൽ എങ്ങനെ പ്രായോഗികമാക്കണം എന്നതിനെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാട് നൽകുന്നു. വിശുദ്ധ പോൾ ആറാമൻ പാപ്പ പോപ്പുലോരോം പ്രോഗ്രേസിയോ എന്ന ചാക്രിക ലേഖനത്തിൽ വ്യക്തമാക്കിയ സമഗ്ര വികസനം എന്ന ആശയത്തെക്കുറിച്ചാണ് പരിശുദ്ധ പിതാവ് ആദ്യമായി സംസാരിക്കുന്നത്. വികസനമെന്നത് സത്യസന്ധവും യാഥാർത്ഥ്യപൂർണവുമാകണമെങ്കിൽ അത് ഓരോ വ്യക്തിയുടെയും അതുപോലെ മുഴുവൻ മനുഷ്യകുലത്തിന്റെയും സമഗ്രമായ വളർച്ചയ്ക്ക് കാരണമാകണം. സഭയുടെ സാമൂഹിക പ്രബോധനത്തിൽ വികസനമെന്നത് കേവലം സാമ്പത്തിക വളർച്ച മാത്രമല്ല, മറിച്ച് വ്യക്തികളുടെയും ജനതകളുടെയും ഭൗതികവും ആത്മീയവും സാമൂഹികവുമായ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന വളർച്ചയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിലൂടെ ഭൗതിക പുരോഗതിക്കൊപ്പം മനുഷ്യന്റെ ആത്മീയവും ധാർമ്മികവുമായ വളർച്ചയും ഉറപ്പാക്കപ്പെടുന്നു. വർത്തമാനകാലത്തെ പുരോഗതി വരും തലമുറകളുടെ അവകാശങ്ങളെയും ഭാവിയെയും ഇല്ലാതാക്കാതെ വരും തലമുറകൾക്കുള്ള ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കേണ്ടതാണ്. മാനവ അന്തസ്, പൊതുനന്മ, വിഭവങ്ങളുടെ സാർവത്രിക വിതരണം, സഹായതത്വം, ഐക്യദാർഢ്യം, സാമൂഹിക നീതി തുടങ്ങിയ അടിസ്ഥാന തത്വങ്ങൾ ചരിത്രത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാം എന്നതിന്റെ ഉദാഹരണമാണ് ഈ സമഗ്ര വികസനം. വികസനമെന്നത് വ്യക്തികളുടെയും രാഷ്ട്രങ്ങളുടെയും ഒരു അവകാശവും ഒപ്പം കടമയുമാണ്. ഇത് മനുഷ്യന്റെ മാന്യമായ ജീവിതത്തിന് അനുയോജ്യമായ അന്തരീക്ഷം ആവശ്യപ്പെടുന്നു. ആരും വികസനത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെടുവാനോ മറ്റ് ശക്തികളുടെ അടിമത്തത്തിൽ ജീവിക്കുവാനോ പാടില്ല. അതിനാൽ വികസനം മനുഷ്യകേന്ദ്രീകൃതമായിരിക്കണമെന്ന് പാപ്പ ചാക്രിക ലേഖനത്തിൽ അടിവരയിട്ടു പറയുന്നു. അതായത്, വികസനമെന്നത് സമ്പത്ത് കുന്നുകൂട്ടലല്ല, മറിച്ച് മനുഷ്യന്റെ യഥാർത്ഥ ക്ഷേമമാണ്. കേവലം വ്യക്തിഗതമായ പുരോഗതി മാത്രമല്ല, ജനതകളുടെ മുഴുവൻ പുരോഗതിയും പാപ്പ അടിവരയിട്ടു പറയുന്നു. കുറച്ചുപേരുടെ ഉപഭോഗ തൃഷ്ണയ്ക്കായി മറ്റുള്ളവരുടെ മേൽ ചെലവുകളും പ്രയാസങ്ങളും അടിച്ചേൽപ്പിക്കുന്നത് ഇന്നത്തെ ലോകത്തിൽ യാഥാർത്ഥ്യമായി നിലകൊള്ളുന്നുവെന്നും അത് കടുത്ത അനീതിയാണെന്നും പാപ്പ ഓർമ്മിപ്പിക്കുന്നു. ആത്മീയ, സാംസ്കാരിക, ധാർമ്മിക, മാനവിക തലങ്ങളിൽ വ്യക്തികളുടെ ഗുണനിലവാരം ഉയർത്തുന്നതാണ് യഥാർത്ഥ വികസനമെന്ന് പറയുന്നതെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. ഇന്നത്തെ ലോകത്ത് സമഗ്ര മാനവിക വികസനം അളക്കുവാനുള്ള പ്രധാന അളവുകോൽ സമഗ്ര പരിസ്ഥിതി ശാസ്ത്രമാണ്. സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളിൽ ഇതിനു വലിയ പ്രാധാന്യമുണ്ടെന്ന് പാപ്പ എടുത്തു പറയുന്നു. കാരണം

വിദ്യയ്ക്ക് രണ്ട് മുഖങ്ങളുണ്ട്. ഒന്നുകിൽ അത് പങ്കാളിത്തവും നീതിയും വർദ്ധിപ്പിക്കാം, അല്ലെങ്കിൽ സാമൂഹിക അസമത്വവും നിയന്ത്രണവും പാർശ്വവൽക്കരണവും കൂട്ടാം. അതിനാൽ പുതിയ സാങ്കേതിക വിദ്യകൾ മനുഷ്യരെയും സമൂഹങ്ങളെയും സാഹോദര്യത്തിലും മാനവികതയിലും വളർത്തുവാൻ സഹായിക്കുന്നുണ്ടോ എന്നതാണ് ഇന്നേവരും ചോദിക്കേണ്ട നിർണായക ചോദ്യമെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ സാങ്കേതിക മുന്നേറ്റങ്ങൾ പ്രകൃതിക്കും വരും തലമുറകൾക്കും ദോഷകരമാകരുതെന്ന് പാപ്പ എടുത്തു പറയുന്നു. സഭയുടെ സാമൂഹിക പ്രബോധനം ഒരു സമൂഹത്തിന് പൊതുവായി നൽകപ്പെടുന്നു എന്നുള്ളത് ശരി തന്നെ. എന്നാൽ സഭയ്ക്ക് തന്നെയുള്ള ഒരു മനസാക്ഷി പരിശോധനയ്ക്കും ഈ പ്രബോധനം വഴിവെക്കുന്നു. സഭ താൻ പഠിപ്പിക്കുന്ന തത്വങ്ങൾ സ്വന്തം ജീവിതത്തിൽ ആദ്യം പ്രായോഗികമാക്കണമെന്ന ക്രിസ്തുവിന്റെ ആഹ്വാനം തന്നെയാണ് പാപ്പ മുൻപോട്ടു വയ്ക്കുന്നത്. സഭയ്ക്കുള്ളിലെ അധികാര വിനിയോഗവും തീരുമാനങ്ങളെടുക്കലും എല്ലാവരെയും ഉൾക്കൊണ്ടുവേണം നടപ്പിലാക്കുവാൻ. സഭയുടെ ദൗത്യത്തിൽ സുതാര്യത, ഉത്തരവാദിത്തം, കൃത്യമായ വിലയിരുത്തലുകൾ എന്നിവ അത്യാവശ്യമാണെന്ന് പാപ്പ എടുത്തു പറയുന്നു. സഭയ്ക്കുള്ളിൽ സഹായതത്വം എന്നത് ഒരു ഭരണരീതിയും ആത്മീയ ശൈലിയുമായി മാറണം. ഇത് വിശ്വാസികളുടെ ഉത്തരവാദിത്വത്തെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാ തീരുമാനങ്ങളും മുകളിൽ നിന്നും അടിച്ചേൽപ്പിക്കുന്നതിനു പകരം പ്രാദേശിക തലത്തിലുള്ളവർക്ക് സ്വാതന്ത്ര്യവും പങ്കാളിത്തവും നൽകണം. അനാവശ്യമായ നിയന്ത്രണങ്ങൾ ഒഴിവാക്കി വിശ്വാസികളുടെ കഴിവുകളെയും അവരുടെ യോഗ്യതകളെയും ആദരിച്ചുകൊണ്ട് സഭയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് പാപ്പ എടുത്തു പറയുന്നു. സഭയിലെ പങ്കാളിത്തം എന്ന് പറയുന്നത് കേവലം പേരിനുവേണ്ടി മാത്രമാകരുത്. അൽമായർക്കും മറ്റ് അംഗങ്ങൾക്കും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ യഥാർത്ഥ പങ്കാളിത്തം ഉറപ്പാക്കുന്ന സമിതികൾ ഓരോ ഇടങ്ങളിലും ഉണ്ടാകണം. ക്രിസ്തീയ സമൂഹത്തിൽ ഐക്യദാർഢ്യമുണ്ടാകുന്നത് ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നിന്നും അത് അടിസ്ഥാനമായി വിശുദ്ധ കുർബാനയിൽ നിന്നുമാണ്. മാമോദീസയും സ്ഥൈര്യലേപനവും നമ്മെ ക്രിസ്തുവിൽ ഒരേ ശരീരവും ഒരേ ആത്മാവും ആക്കിത്തീർക്കുന്നു. ഐക്യത്തിന്റെ കൂദാശിയായ വിശുദ്ധ കുർബാന നമ്മെ വിഭവങ്ങളും സ്നേഹവും പങ്കുവയ്ക്കുവാൻ പഠിപ്പിക്കുന്നു. സഭയിൽ വ്യത്യസ്ത ചിന്താഗതികളും കാഴ്ചപ്പാടുകളുമുണ്ടാകാം. എന്നാൽ അവയെല്ലാം ദൈവത്തിൽ നിന്നുള്ള ദാനമായ ഐക്യത്തിൽ വേരൂന്നിയുള്ളതായിരിക്കണമെന്നുള്ള അടിസ്ഥാന ആശയവും പാപ്പ ചാക്രിക ലേഖനത്തിൽ ഏവരെയും ഓർമ്മിപ്പിക്കുന്നു. സഭയ്ക്കുള്ളിൽ നീതി പുലർത്തുക എന്നാൽ അസമത്വങ്ങളും ചൂഷണങ്ങളും വിവേചനങ്ങളും ഇല്ലാതാക്കുക എന്നതാണ്. ആത്മീയ, സാമ്പത്തിക, ലൈംഗിക, അധികാര ദുർവിനിയോഗങ്ങൾക്ക് ഇരകളായവരുടെ ശബ്ദം കേൾക്കുന്നത് നീതിയുടെ ഭാഗമാണ്. തെറ്റുകൾ അംഗീകരിക്കുക, പരിഹാരം ചെയ്യുക, ഭാവിയിൽ അത് തടയുക എന്നിവ അനിവാര്യമാണെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. പാപ്പായുടെ ഈ വാക്കുകൾക്ക് ബലം നൽകുന്നതാണ് ഈ ഇരകളെ ശ്രവിക്കുവാൻ പാപ്പ ഓരോ ഇടങ്ങളിലും കാണിക്കുന്ന സന്നദ്ധത. സഭയിലെ ഏതധികാരവും ദൈവജനത്തെ ശുശ്രൂഷിക്കുവാനും സഭാകൂട്ടായ്മ വളർത്താനുമുള്ളതാണ്. ആദ്യകാല സഭയെപ്പോലെ സഭയുടെ സാമ്പത്തിക ഭൗതിക വിഭവങ്ങൾ ദരിദ്രർക്കും സുവിശേഷ പ്രചാരണത്തിനുമായി ഉപയോഗിക്കണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്യുന്നു. ആരും നിരാലംബരായിരിക്കരുത്. സഭാശുശ്രൂഷകരുടെ ഉത്തരവാദിത്തങ്ങൾ വ്യക്തിപരമായ വിമർശനത്തിനുമപ്പുറം മിഷൻ പ്രവർത്തനം മെച്ചപ്പെടുത്താനായി പതിവായി വിലയിരുത്തപ്പെടണം. അവയിൽ കുറവുകളുണ്ടാകുമ്പോൾ അവ പരിഹരിക്കുവാനും പാപ്പ ഇവിടെ ഏവരെയും ക്ഷണിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അപ്പോൾ മാത്രമാണ് സഭയുടെ ഈ സാമൂഹിക പ്രബോധനങ്ങൾ സഭാജീവിതത്തിന്റെ യാഥാർത്ഥ്യമായി മാറുന്നതെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ എല്ലാവരുടെയും നന്മയ്ക്കായി ഒന്നിച്ചു പ്രവർത്തിക്കുന്നത് ഒരു നടക്കാത്ത സ്വപ്നമല്ല, മറിച്ച് പ്രായോഗികമായ സാധ്യതയാണെന്ന് സഭയ്ക്ക് ലോകത്തിനു മുൻപിൽ തെളിയിക്കുവാൻ സാധിക്കുമെന്ന വാചകത്തോടെയാണ് രണ്ടാം അധ്യായം പാപ്പ പര്യവസാനിപ്പിക്കുന്നത്.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ജേക്കബ് ആക്കനത്ത് MCBS വരികൾക്ക് ഫാദർ ഫിലിപ്പ് മാത്യു വെട്ടിക്കാട്ട് സംഗീതം പകർന്ന ഗാനം. ആലപിക്കുന്നത് കേദാർനാഥും വൈഗ മേരി ജോയും.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. ലിയോ 14-ാമൻ പാപ്പ കഴിഞ്ഞ രാത്രി സുഖകരമായി വിശ്രമിച്ചുവെന്നും ഇന്നു പ്രഭാതത്തിലുണർന്ന അദ്ദേഹം പ്രഭാതഭക്ഷണം കഴിച്ചുവെന്നും പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസ് അറിയിച്ചു. ഒക്ടോബർ 15 വ്യാഴാഴ്ച രാവിലെ 8:30 ജെമല്ലി ആശുപത്രിയിലായിരിക്കുന്ന പാപ്പായുടെ ആരോഗ്യനിലയെക്കുറിച്ച് വത്തിക്കാൻ ടെലഗ്രാമിലൂടെ വ്യക്തമാക്കിയത്. പരിശുദ്ധ പിതാവിന്റെ ആരോഗ്യസ്ഥിതിയും ശസ്ത്രക്രിയയ്ക്കു ശേഷമുള്ള പുരോഗതിയും സംബന്ധിച്ച് ഒക്ടോബർ 14 ബുധനാഴ്ച പുറത്തുവിട്ട അറിയിപ്പുകളിൽ ശസ്ത്രക്രിയയ്ക്കു ശേഷമുള്ള ആരോഗ്യനില സാധാരണ രീതിയിൽ പുരോഗമിക്കുന്നുണ്ടെന്നും പരിശുദ്ധ പിതാവ് ശ്വസന സംബന്ധിയായ ഫിസിയോതെറാപ്പി ആരംഭിച്ചുവെന്നും മുറിയിൽ നടക്കാൻ തുടങ്ങിയെന്നും വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചിരുന്നു. ആശുപത്രിയുടെ 10-ാം നിലയിൽ പ്രത്യേകമായി ഒരുക്കപ്പെട്ട ഒരു മുറിയിൽ ബുധനാഴ്ച അർപ്പിക്കപ്പെട്ട വിശുദ്ധ ബലിയർപ്പണത്തിൽ പരിശുദ്ധ പിതാവ് സഹകാർമികനായെന്ന് ഇതേ ദിവസം വൈകുന്നേരം പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസ് ഡയറക്ടർ മത്തയോ ബ്രൂണി മാധ്യമപ്രവർത്തകരെ അറിയിച്ചിരുന്നു. അമോറിസ് ലത്തീസിയുടെ പ്രബോധനങ്ങൾ ഉൾക്കൊണ്ട് കുടുംബങ്ങളോട് ഇനിയും സുവിശേഷം പ്രഘോഷിക്കപ്പെടണമെന്നും കുടുംബങ്ങൾ സഭാജീവിതത്തിൽ സജീവ പങ്കാളികളാകണമെന്നും ലിയോ 14-ാമൻ പാപ്പ. കുടുംബജീവിതവും ദാമ്പത്യ സ്നേഹവുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിസ് പാപ്പ പുറത്തിറക്കിയ അമോറിസ് ലത്തീസിയുടെ 10-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ 14 ബുധനാഴ്ച വത്തിക്കാനിലെ പോളാറാമൻ ശാലയിൽ നടന്ന സമാപന സമ്മേളനത്തിന്റെ അവസരത്തിലാണ് പരിശുദ്ധ പിതാവ് ഇത്തരമൊരു സന്ദേശം നൽകിയത്. ശ്വാസകോശ സംബന്ധിയായ പ്രശ്നങ്ങൾ മൂലം ആശുപത്രിയിലായിരിക്കുന്ന പാപ്പായുടെ സന്ദേശം അൽമായർക്കും കുടുംബത്തിനും ജീവനും വേണ്ടിയുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി അധ്യക്ഷൻ കർദിനാൾ കെവിൻ ജോസഫ് ഫാറലാണ് വായിച്ചത്. സമ്മേളനത്തിൽ സംബന്ധിച്ച് തങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ കുടുംബജീവിതത്തിലെ സന്തോഷങ്ങളും പ്രയത്നങ്ങളും പ്രത്യാശകളും പങ്കുവച്ചതിൽ കുടുംബങ്ങൾക്കും സമ്മേളനത്തിൽ സംബന്ധിച്ച പൗരസ്ത്യ കത്തോലിക്കാ സഭാതലവന്മാർക്കും വിവിധ മെത്രാൻ സമിതികളുടെ അധ്യക്ഷന്മാർക്കും പരിശുദ്ധ പിതാവ് നന്ദി പറഞ്ഞു. പ്രാദേശിക സഭാസമൂഹങ്ങൾക്ക് തന്റെ ആത്മീയ സാമീപ്യവും പിന്തുണയും ഉറപ്പു നൽകിയ പാപ്പ ഏവരോടും തനിക്കായി പ്രാർത്ഥിക്കാൻ അഭ്യർത്ഥിച്ചു. അതിർത്തികൾ കടന്നുള്ള സംഘടിത കുറ്റകൃത്യങ്ങൾക്കെതിരെ ഫലപ്രദമായ അന്താരാഷ്ട്ര സഹകരണവും കൂട്ടായ പ്രവർത്തനങ്ങളും ശക്തിപ്പെടുത്തണമെന്ന് അമേരിക്കൻ രാഷ്ട്രങ്ങളുടെ സംഘടനയിൽ പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷകനായ മോൺസിഞ്ഞോർ ഹ്വാൻ അന്തോണിയോ ക്രൂസ് സെറാനോ ആഹ്വാനം ചെയ്തു. ഒക്ടോബർ 14 ബുധനാഴ്ച വാഷിംഗ്ടണിൽ നടന്ന സംഘടിത അന്തർദേശീയ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ദേശീയ അധികാരികളുടെ 5-ാമത് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമ്പത്തിക നേട്ടങ്ങൾക്കായി അക്രമത്തിന്റെ മാർഗമുപയോഗിക്കുന്ന കുറ്റവാളി സംഘടനകളും ശൃംഖലകളും കുട്ടികളുടെയും യുവജനങ്ങളുടെയും ഭാവിയെ ഗുരുതരമായി ബാധിക്കുന്നുണ്ടെന്ന് ലിയോ 14-ാമൻ പാപ്പയുടെ മഞ്ഞിഫിക്ക ഉമാനിതാസ് എന്ന ചാക്രികലേഖനം പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പ്രായപൂർത്തിയാകാത്തവർക്കെതിരെ ഉൾപ്പെടെയുള്ള സൈബർ പീഡനം, ഓൺലൈൻ ചൂഷണം, ഭീഷണിപ്പെടുത്തൽ എന്നിവ പരാമർശിച്ച മോൺസിഞ്ഞോർ സെറാനോ ഇവയ്ക്കെതിരെ നീതിന്യായ പോലീസ് സഹകരണം മെച്ചപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം എടുത്തുപറഞ്ഞു. ഡിജിറ്റൽ ലോകത്തിലെ ചതിക്കുഴികൾ തിരിച്ചറിയാൻ യുവജനങ്ങളെ പ്രാപ്തരാക്കാനായി ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പരിസ്ഥിതി സംരക്ഷണത്തിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ പിന്നോട്ടു പോകരുതെന്നും പരിസ്ഥിതി നാശത്തിൽ നിന്ന് മാനവരാശിയെയും ഭൂമിയെയും സംരക്ഷിക്കുന്നതിനായി വേണ്ട പ്രവർത്തന ശൈലികൾ സ്വീകരിക്കണമെന്നും ആദ്യ ലിയോ 14-ാമൻ പാപ്പ സുസ്ഥിരതാ പുരസ്കാരം ജേതാവ് കർദിനാൾ മൈക്കിൾ ചേർണി. അമേരിക്കയിലെ വില്ലനോവ സർവകലാശാല ഏർപ്പെടുത്തിയിരിക്കുന്ന പോപ്പ് ലിയോ 14-ാമൻ സുസ്ഥിരതാ മെഡൽ ഒക്ടോബർ 13 ചൊവ്വാഴ്ച കസ്തൽ ഗന്തോൾഫോയിൽ വെച്ച് ഏറ്റുവാങ്ങിയ അവസരത്തിലാണ് സമഗ്ര മാനവിക വികസനത്തിനായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററിയുടെ മുൻ അധ്യക്ഷൻ കൂടിയായ അദ്ദേഹം ഇത്തരമൊരു ആഹ്വാനം മുന്നോട്ടുവച്ചത്. മനുഷ്യാന്തസ്സിനും സാമൂഹിക നീതിക്കും കുടിയേറ്റക്കാർക്കും സൃഷ്ടിയുടെ സംരക്ഷണത്തിനുമായി അഞ്ചു പതിറ്റാണ്ടിലേറെയായി നടത്തിയ സേവനങ്ങൾ പരിഗണിച്ചാണ് തങ്ങളുടെ പൂർവ്വവിദ്യാർത്ഥിയായിരുന്ന ലിയോ പതിനാലാമൻ പാപ്പയുടെ പേരിൽ ഏർപ്പെടുത്തിയ ഈ സമ്മാനത്തിന്റെ ആദ്യ ജേതാവായി വില്ലനോവ സർവകലാശാല കർദിനാൾ ചേർണിയെ തിരഞ്ഞെടുത്തത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ പതിനാലാമൻ പാപ്പ രചിച്ച ആദ്യ ചാക്രിക ലേഖനം മഞ്ഞീഫിക്ക ഉമാനിതാസിന്റെ രണ്ടാം അധ്യായം 82 മുതൽ 89 വരെയുള്ള ഖണ്ഡികകളുടെ അപഗ്രഥനമാണ് നാം ശ്രവിക്കുന്നത്.

നിർമ്മിത ബുദ്ധിയുടെ ആവിർഭാവം ലോകത്തിന്റെ സകല മണ്ഡലങ്ങളിലും വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. യന്ത്രങ്ങൾ ജോലികളേറ്റെടുക്കുമ്പോൾ പലപ്പോഴും ഇല്ലാതാകുന്നത് മാനുഷിക മൂല്യങ്ങളും വ്യക്തിപരമായ ബന്ധങ്ങളും ആണെന്നുള്ളത് ഏറെ പരിതാപകരമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് മനുഷ്യാന്തസ്സിന്റെ അമൂല്യതയെ തിരിച്ചറിയുവാനും മനുഷ്യനെ മനുഷ്യനായും യന്ത്രങ്ങളെ യന്ത്രങ്ങളായും തിരിച്ചറിയുവാനുമുള്ള ആഹ്വാനവുമായി ലിയോ പതിനാലാമൻ പാപ്പ തന്റെ ചാക്രിക ലേഖനമായ മഞ്ഞിഫിക്ക ഉമാനിത്താസ് രചിക്കുന്നത്. ലേഖനത്തിന്റെ രണ്ടാം അധ്യായം 82 മുതൽ 89 വരെയുള്ള ഖണ്ഡികകൾ ഉൾപ്പെടുന്ന അവസാന ഭാഗമാണ് തുടർന്ന് നാം വിചിന്തനം ചെയ്യുവാൻ പോകുന്നത്. പാപ്പായുടെ മഞ്ഞിഫിക്ക ഉമാനിത്താസ് ചാക്രിക ലേഖനം മനുഷ്യന്റെ സമ്പൂർണ്ണ വളർച്ചയെക്കുറിച്ചും അത് സഭയ്ക്കുള്ളിൽ എങ്ങനെ പ്രായോഗികമാക്കണം എന്നതിനെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാട് നൽകുന്നു. വിശുദ്ധ പോൾ ആറാമൻ പാപ്പ പോപ്പുലോരോം പ്രോഗ്രേസിയോ എന്ന ചാക്രിക ലേഖനത്തിൽ വ്യക്തമാക്കിയ സമഗ്ര വികസനം എന്ന ആശയത്തെക്കുറിച്ചാണ് പരിശുദ്ധ പിതാവ് ആദ്യമായി സംസാരിക്കുന്നത്. വികസനമെന്നത് സത്യസന്ധവും യാഥാർത്ഥ്യപൂർണവുമാകണമെങ്കിൽ അത് ഓരോ വ്യക്തിയുടെയും അതുപോലെ മുഴുവൻ മനുഷ്യകുലത്തിന്റെയും സമഗ്രമായ വളർച്ചയ്ക്ക് കാരണമാകണം. സഭയുടെ സാമൂഹിക പ്രബോധനത്തിൽ വികസനമെന്നത് കേവലം സാമ്പത്തിക വളർച്ച മാത്രമല്ല, മറിച്ച് വ്യക്തികളുടെയും ജനതകളുടെയും ഭൗതികവും ആത്മീയവും സാമൂഹികവുമായ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന വളർച്ചയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിലൂടെ ഭൗതിക പുരോഗതിക്കൊപ്പം മനുഷ്യന്റെ ആത്മീയവും ധാർമ്മികവുമായ വളർച്ചയും ഉറപ്പാക്കപ്പെടുന്നു. വർത്തമാനകാലത്തെ പുരോഗതി വരും തലമുറകളുടെ അവകാശങ്ങളെയും ഭാവിയെയും ഇല്ലാതാക്കാതെ വരും തലമുറകൾക്കുള്ള ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കേണ്ടതാണ്. മാനവ അന്തസ്, പൊതുനന്മ, വിഭവങ്ങളുടെ സാർവത്രിക വിതരണം, സഹായതത്വം, ഐക്യദാർഢ്യം, സാമൂഹിക നീതി തുടങ്ങിയ അടിസ്ഥാന തത്വങ്ങൾ ചരിത്രത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാം എന്നതിന്റെ ഉദാഹരണമാണ് ഈ സമഗ്ര വികസനം. വികസനമെന്നത് വ്യക്തികളുടെയും രാഷ്ട്രങ്ങളുടെയും ഒരു അവകാശവും ഒപ്പം കടമയുമാണ്. ഇത് മനുഷ്യന്റെ മാന്യമായ ജീവിതത്തിന് അനുയോജ്യമായ അന്തരീക്ഷം ആവശ്യപ്പെടുന്നു. ആരും വികസനത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെടുവാനോ മറ്റ് ശക്തികളുടെ അടിമത്തത്തിൽ ജീവിക്കുവാനോ പാടില്ല. അതിനാൽ വികസനം മനുഷ്യകേന്ദ്രീകൃതമായിരിക്കണമെന്ന് പാപ്പ ചാക്രിക ലേഖനത്തിൽ അടിവരയിട്ടു പറയുന്നു. അതായത്, വികസനമെന്നത് സമ്പത്ത് കുന്നുകൂട്ടലല്ല, മറിച്ച് മനുഷ്യന്റെ യഥാർത്ഥ ക്ഷേമമാണ്. കേവലം വ്യക്തിഗതമായ പുരോഗതി മാത്രമല്ല, ജനതകളുടെ മുഴുവൻ പുരോഗതിയും പാപ്പ അടിവരയിട്ടു പറയുന്നു. കുറച്ചുപേരുടെ ഉപഭോഗ തൃഷ്ണയ്ക്കായി മറ്റുള്ളവരുടെ മേൽ ചെലവുകളും പ്രയാസങ്ങളും അടിച്ചേൽപ്പിക്കുന്നത് ഇന്നത്തെ ലോകത്തിൽ യാഥാർത്ഥ്യമായി നിലകൊള്ളുന്നുവെന്നും അത് കടുത്ത അനീതിയാണെന്നും പാപ്പ ഓർമ്മിപ്പിക്കുന്നു. ആത്മീയ, സാംസ്കാരിക, ധാർമ്മിക, മാനവിക തലങ്ങളിൽ വ്യക്തികളുടെ ഗുണനിലവാരം ഉയർത്തുന്നതാണ് യഥാർത്ഥ വികസനമെന്ന് പറയുന്നതെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. ഇന്നത്തെ ലോകത്ത് സമഗ്ര മാനവിക വികസനം അളക്കുവാനുള്ള പ്രധാന അളവുകോൽ സമഗ്ര പരിസ്ഥിതി ശാസ്ത്രമാണ്. സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളിൽ ഇതിനു വലിയ പ്രാധാന്യമുണ്ടെന്ന് പാപ്പ എടുത്തു പറയുന്നു. കാരണം സൃഷ്ടിയുടെ പരിപാലനവും മനുഷ്യരോട് കാണിക്കേണ്ടുന്ന നീതിയും തമ്മിൽ വേർപെടുത്തിക്കാണുവാനോ മനസ്സിലാക്കുവാനോ സാധിക്കില്ല. പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടോ ദരിദ്ര സമൂഹങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടോ ഉള്ള പുരോഗതി വ്യാജമാണെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. അതിനാൽ മാന്യമായ ജീവിത സാഹചര്യങ്ങൾ, അടിസ്ഥാന ആവശ്യങ്ങളിലേക്കുള്ള പ്രാപ്യത, നീതിയുക്തമായ സാമൂഹിക ബന്ധങ്ങൾ എന്നിവ പ്രകൃതി സംരക്ഷണത്തോടൊപ്പം മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് പ്രത്യയശാസ്ത്രങ്ങൾ അനവധിയായി മാറ്റുലികൊള്ളുന്ന ഒരു സാഹചര്യത്തിൽ പാപ്പ ഓർമ്മപ്പെടുത്തുന്നു. നിർമ്മിത ബുദ്ധിയുൾപ്പെടെയുള്ള ആധുനിക സാങ്കേതിക വിദ്യകളും ഡിജിറ്റൽ മാറ്റങ്ങളും മനുഷ്യ നന്മയ്ക്കായി ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന് വിവേചിച്ചറിയണമെന്നും പാപ്പ ആവശ്യപ്പെടുന്നു. കാരണം സാങ്കേതിക വിദ്യയ്ക്ക് രണ്ട് മുഖങ്ങളുണ്ട്. ഒന്നുകിൽ അത് പങ്കാളിത്തവും നീതിയും വർദ്ധിപ്പിക്കാം, അല്ലെങ്കിൽ സാമൂഹിക അസമത്വവും നിയന്ത്രണവും പാർശ്വവൽക്കരണവും കൂട്ടാം. അതിനാൽ പുതിയ സാങ്കേതിക വിദ്യകൾ മനുഷ്യരെയും സമൂഹങ്ങളെയും സാഹോദര്യത്തിലും മാനവികതയിലും വളർത്തുവാൻ സഹായിക്കുന്നുണ്ടോ എന്നതാണ് ഇന്നേവരും ചോദിക്കേണ്ട നിർണായക ചോദ്യമെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ സാങ്കേതിക മുന്നേറ്റങ്ങൾ പ്രകൃതിക്കും വരും തലമുറകൾക്കും ദോഷകരമാകരുതെന്ന് പാപ്പ എടുത്തു പറയുന്നു. സഭയുടെ സാമൂഹിക പ്രബോധനം ഒരു സമൂഹത്തിന് പൊതുവായി നൽകപ്പെടുന്നു എന്നുള്ളത് ശരി തന്നെ. എന്നാൽ സഭയ്ക്ക് തന്നെയുള്ള ഒരു മനസ്സാക്ഷി പരിശോധനയ്ക്കും ഈ പ്രബോധനം വഴിവെക്കുന്നു. സഭ താൻ പഠിപ്പിക്കുന്ന തത്വങ്ങൾ സ്വന്തം ജീവിതത്തിൽ ആദ്യം പ്രായോഗികമാക്കണമെന്ന ക്രിസ്തുവിന്റെ ആഹ്വാനം തന്നെയാണ് പാപ്പ മുൻപോട്ട് വയ്ക്കുന്നത്. സഭയ്ക്കുള്ളിലെ അധികാര വിനിയോഗവും തീരുമാനങ്ങളെടുക്കലും എല്ലാവരെയും ഉൾക്കൊണ്ടുവേണം നടപ്പിലാക്കുവാൻ. സഭയുടെ ദൗത്യത്തിൽ സുതാര്യത,
ഉത്തരവാദിത്തം, കൃത്യമായ വിലയിരുത്തലുകൾ എന്നിവ അത്യാവശ്യമാണെന്ന് പാപ്പ എടുത്തു പറയുന്നു. സഭയ്ക്കുള്ളിൽ സഹായതത്വമെന്നത് ഒരു ഭരണരീതിയും ആത്മീയ ശൈലിയുമായി മാറണം. ഇത് വിശ്വാസികളുടെ ഉത്തരവാദിത്വത്തെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാ തീരുമാനങ്ങളും മുകളിൽ നിന്നും അടിച്ചേൽപ്പിക്കുന്നതിന് പകരം പ്രാദേശിക തലത്തിലുള്ളവർക്ക് സ്വാതന്ത്ര്യവും പങ്കാളിത്തവും നൽകണം. അനാവശ്യമായ നിയന്ത്രണങ്ങൾ ഒഴിവാക്കി വിശ്വാസികളുടെ കഴിവുകളെയും അവരുടെ യോഗ്യതകളെയും ആദരിച്ചുകൊണ്ട് സഭയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് പാപ്പ എടുത്തു പറയുന്നു. സഭയിലെ പങ്കാളിത്തം എന്ന് പറയുന്നത് കേവലം പേരിനുവേണ്ടി മാത്രമാകരുത്. അൽമായർക്കും മറ്റ് അംഗങ്ങൾക്കും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ യഥാർത്ഥ പങ്കാളിത്തം ഉറപ്പാക്കുന്ന സമിതികൾ ഓരോ ഇടങ്ങളിലും ഉണ്ടാകണം. ക്രിസ്തീയ സമൂഹത്തിൽ ഐക്യദാർഢ്യമുണ്ടാകുന്നത് ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നിന്നും അത് അടിസ്ഥാനമായി വിശുദ്ധ കുർബാനയിൽ നിന്നുമാണ്. മാമോദീസയും സ്ഥൈര്യലേപനവും നമ്മെ ക്രിസ്തുവിൽ ഒരേ ശരീരവും ഒരേ ആത്മാവും ആക്കിത്തീർക്കുന്നു. ഐക്യത്തിന്റെ കൂദാശിയായ വിശുദ്ധ കുർബാന നമ്മെ വിഭവങ്ങളും സ്നേഹവും പങ്കുവയ്ക്കുവാൻ പഠിപ്പിക്കുന്നു. സഭയിൽ വ്യത്യസ്ത ചിന്താഗതികളും കാഴ്ചപ്പാടുകളുമുണ്ടാകാം. എന്നാൽ അവയെല്ലാം ദൈവത്തിൽ നിന്നുള്ള ദാനമായ ഐക്യത്തിൽ വേരൂന്നിയുള്ളതായിരിക്കണമെന്നുള്ള അടിസ്ഥാന ആശയവും പാപ്പ ചാക്രിക ലേഖനത്തിൽ ഏവരെയും ഓർമ്മിപ്പിക്കുന്നു. സഭയ്ക്കുള്ളിൽ നീതി പുലർത്തുക എന്നാൽ അസമത്വങ്ങളും ചൂഷണങ്ങളും വിവേചനങ്ങളും ഇല്ലാതാക്കുക എന്നതാണ്. ആത്മീയ, സാമ്പത്തിക, ലൈംഗിക, അധികാര ദുർവിനിയോഗങ്ങൾക്ക് ഇരകളായവരുടെ ശബ്ദം കേൾക്കുന്നത് നീതിയുടെ ഭാഗമാണ്. തെറ്റുകൾ അംഗീകരിക്കുക, പരിഹാരം ചെയ്യുക, ഭാവിയിൽ അത് തടയുക എന്നിവ അനിവാര്യമാണെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. പാപ്പായുടെ ഈ വാക്കുകൾക്ക് ബലം നൽകുന്നതാണ് ഈ ഇരകളെ ശ്രവിക്കുവാൻ പാപ്പ ഓരോ ഇടങ്ങളിലും കാണിക്കുന്ന സന്നദ്ധത. സഭയിലെ ഏതധികാരവും ദൈവജനത്തെ ശുശ്രൂഷിക്കുവാനും സഭാകൂട്ടായ്മ വളർത്താനുമുള്ളതാണ്. ആദ്യകാല സഭയെപ്പോലെ സഭയുടെ സാമ്പത്തിക ഭൗതിക വിഭവങ്ങൾ ദരിദ്രർക്കും സുവിശേഷ പ്രചാരണത്തിനുമായി ഉപയോഗിക്കണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്യുന്നു. ആരും നിരാലംബരായിരിക്കരുത്. സഭാശുശ്രൂഷകരുടെ ഉത്തരവാദിത്തങ്ങൾ വ്യക്തിപരമായ വിമർശനത്തിനുമപ്പുറം മിഷൻ പ്രവർത്തനം മെച്ചപ്പെടുത്താനായി പതിവായി വിലയിരുത്തപ്പെടണം. അവയിൽ കുറവുകളുണ്ടാകുമ്പോൾ അവ പരിഹരിക്കുവാനും പാപ്പ ഇവിടെ ഏവരെയും ക്ഷണിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അപ്പോൾ മാത്രമാണ് സഭയുടെ ഈ സാമൂഹിക പ്രബോധനങ്ങൾ സഭാജീവിതത്തിന്റെ യാഥാർത്ഥ്യമായി മാറുന്നതെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ എല്ലാവരുടെയും നന്മയ്ക്കായി ഒന്നിച്ചു പ്രവർത്തിക്കുന്നത് ഒരു നടക്കാത്ത സ്വപ്നമല്ല, മറിച്ച് പ്രായോഗികമായ സാധ്യതയാണെന്ന് സഭയ്ക്ക് ലോകത്തിനു മുൻപിൽ തെളിയിക്കുവാൻ സാധിക്കുമെന്ന വാചകത്തോടെയാണ് രണ്ടാം അധ്യായം പാപ്പ പര്യവസാനിപ്പിക്കുന്നത്.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ജേക്കബ് ആക്കനത്ത് MCBS വരികൾക്ക് ഫാദർ ഫിലിപ്പ് മാത്യു വെട്ടിക്കാട്ട് സംഗീതം പകർന്ന ഗാനം. ആലപിക്കുന്നത് കേദാർനാഥും വൈഗ മേരി ജോയും.